ഗുഡ് മോർണിംഗ്, ശുഭ ഉദയസന കുവേവ. അത് ഒക്ടോബർ മാസി ഹയവണിത സുന്ദർ അംഗഹാരുവാദ ദവസ് ഒക്ടോബർ മാസത്തിന് ഇയ്യ പേരേത പടങ്കാത്ത ദണ്ണിമഴത്തു ദവസ് ഹയക് ഗിഹില്ല ഇവർ പടങ്കാരണ ഹിട്ടിയ വരട്ടിക്ക് താമ പടങ്ങറങ്ങനെ ഇത് മെയ് മാസം സമഹറ വീട്ട് മെയ് ഔറുദ്ദ കരണമാകില്ല ഹിതാകന ഹിട്ടിയ വരട്ടിക്ക് താമ പടങ്ങറങ്ങനെ വന്നത് ഇഹനം കൊള്ളോ ടഗ്ഗാല വരട്ടിക്ക് പടങ്കാരണ സിദ്ധവേണവാ. ഉദയദായി അകുറുവേക്ക് വചന കലപല സത്യ ഗാനെ മുതലിൻ ത്യാഗി ദിനാകാനവസ്ഥാവ ലബാദന അകുറിൻ അകുറ തരംഗ വടയ അതത് സുപുർദ് വിധിഹട്ടമ ക്രിയാത്മകായി അകുറു വചന മേദേവൽ ഗന മതാക്കരണ കൊട്ട് അപ്പിട്ട മതാക്കു ഇന്നെ അപേ ആദരണീയ ഗുരു ദിമൗപിയ ഇതിങ് ആദരണീയ ഗുരു ദിമൗപിയൻ ഗന സിഹിപാത് കരണ ഗുരു ദിനയ അതട യതില തീയണവ ഇതിങ് അപേ ആദരണീയ ഗുരു ദിമൗപിയൻട ഉപഹാരയക് വിധിഹട്ട് ആദരണീയ ഗുരു ദിമൗപിയൻവ മതാക്കരഗന അഭിനേത് എഫ് എം ദേദുനുമാവതേ വരടിക മേ വിധിഹട്ട പടംഗം ഈ ദിവസം അക്കുറുവേക്ക് വചന കലപ്പുള്ള സത്യ ഗാനെ മുതലിൻ ത്യാഗി ദിനാദിന് അക്കുറേൻ അക്കുറ തരംഗ വടയത്തേക്ക് സംബന്ധം പണ്ണിപിട്ടി ഇതങ് അപ്പിയുടെ കഥാകരപ്പു താര വകേമതമായി തോണികൾ ഇതങ് അപ്പിയുടെ കഥാകരപ്പു പ്രസാന്ത് ഈ ദിവസ തരംഗ പ്രതിഫലത്തേക്ക് തപ്പര തിഹക കാളേ അതുലേ വചന 40 ഏകാ കിയം അപ്പി താര മേ വെനകൊട്ട് മേ സതി അപ്പി വെൻ കരല തീന റുപ്യൽ 5000 മുതൽ ടാഗ് യാഗി സാക്കു ഇതാകനെ അപ്പി ബലമു അത് ദിവസേദീ കാട ഹരി താരക അതിൻ ഏ സല്ലി ടിക യാഗി അതട അറഗന്ന പൊളുവാൻ വെയ്ത കീൽ ദേദുനുമാവത്ത് പടം കാണുന്ന കൊട്ടമ DLB വാസിൽ ഒതരയ്യ അറകന്ന കേളത് മങ്ങയാട മതാക്കരണം മെയ് മാസി പടം കാണുന്ന കൊട്ടമ DLB വാസിൽ ഒതലയ്യ രജവാസി ഒയാട് ദീലണി പടം കത്തി അറിയട്ടമ കിയണോണം 11,60,000 ഇക്മവണ് ദവന്ത മുതൽ സംഭാറിയ ജയഗ്രാഹക എന്നത്രേ ബിദല ദീല തമായി DLB വാസിൽ ഒതരയ്യ ജയഗ്രഹണയൻ ബിദാഹരി മെഹമ്മ ദൈവ പടം കത്തി മേ വെനകൊട്ടാത് മേനക സഹാൽ മില്ലദീകാത്ത തവ ജയഗ്രാഹകയാൻ ദിന്നെ ഏകൊല്ലാങ്കി ഗിതരട്ട് അല്ലൂത്മ അല്ലൂത് റൈസ് കുക്കേഴ്സ് ദേഗാക് അറകനെവില്ല തീയനോ കീലത് മങ്ങോയാട് മതാക്കറാണോണി മേനക സഹാൽ ബൈയൻവിൻ തറങ്ങിയാത്തേക്ക് ഒയാട്ട ചാൻസ് ഒക്കെ ഹമ്പവിനോണി അല്ലൂത്മ സ്മാർട്ട് ടിവി എക്കാക് റൈസ് കുക്കർ എക്കാക് ബ്ലിൻഡ് എക്കാക് ജയഗ്രഹണേ കറന്ന് ദെങ് ഏ വിധിയട്ട് അപ്പൊ ഈ ദിവസേ അനൗൺസ് കരാണി ജയഗ്രാഹകയാൻ ദിന്നെക്കാന്ന് അന്നേ ദിന്നകേമ ഗിവൽ വലട്ട് മേ വെനകൊട്ട് അല്ലൂത്മ അല്ലൂത് റൈസ് കുക്കർ ദേഗാക് ദില്ലിസി ദില്ലിസി തിയാകാന്ന ചാൻസ് ഹമ്പവില്ല തീയന്നെ അറിയടമ കീനവനാൻ TM പ്രശാന്ത് യാ വതുപിടി വലയിന്ദന്തമായി മേനക സഹാൽ മിലദീകന തിബുണി കന്താന ഇന്ന് ധനുഷ്ക പ്രദീപ് യാ വത്തല വേത്തന്തമായി മേനക സഹാൽ മിലദീ അറകന തിബുണി കീരി സംബ സംബ മൽനാടു നാടു റത്തു കേക്കൊള്ളു സുദ്ദു കേക്കൊള്ളു ഒയ ഓണി സഹാൽ വർഗീയ മേനക സഹാൽ മിലദീ കാരണ പൊലുവ അപേ ഗോവി മഹാത്തുറുങ്കി സഹല്ലസ് വെന്നി ഹൊന്തമ്മ കൊട്ടസ് അഗ്ര ഫലയ മേനക സഹൽ വിധിയട്ട് ഒയാകി ലങ്കട്ടിനോ കീല വിതറാക് മതകയെ തിയാകാനകു അവി വടങ്ങമു ദേദുനു മാവത് മങ്ങിന്നോ ദവല്ലേഖ വെനക മമ്മ ജന്നീ

തമായി സകസുറുവാം കമേ മാസേ ഉണു ഒക്ടോംബർ മാസേദി എൻ എസ് ബി ബാങ്ക് ഒയാട്ടമേ തിരിയാൻ പിലി ബന്ധവ മതാക്കറ സിന്ധുവടെ കട്ടിയകമേ ഇലങ്കട മതാക്കറാണ് അങ്ങേ.

ਯੂ ਸਦਮਾ ਹੱਤੇ ਹੋ ਚੂੜ ਕੋਲੋਂ ਫੈਟੀ ਹੋ ਹੈਪੀ ਬਰਥਡੇ ਕੀ ਬਰਥਡੇ ਕਦੀ ਬਹਾਮੋ ਖਵਾਣੇ ਮੰਗਾ ਦੁਆਡ ਵਿਸ਼ ਕਰਾਣੇ ඔයාගේ අම්මී ඔයාගේ ෆැමිලි එකේ හැමෝමයි ඔයාලට ගොඩම ගොඩක් ආදරෙන් විශ් කරනකොට මං විතරක් විශ් නොකර කොහොමද? දඟ වෙන්න නැතුව හොඳට ඉගෙන ගන්න ඕන. හරිද? ලොකු මහත්තෙක් වෙන්න ඕනි. හරිද? දේවතරේ චන්දි අක්කා, ඔයාවත් ගොඩාක් ආදරෙන් එකතු කර ගන්න ඉක්මනට සනීප වෙන්න කියලා ඔන්න මම ප්‍රාර්ථනා කරනවා ඔයාට. හරිද? ගින්දරි, අපි අද ලස්සන සින්දුවකට එකතු කර ගන්න යකල මුදන්නායක වෙළඳ සංකීර්ණේ. කොහොම එකතු කරගන්නම් අනිවාර්යෙන්ම ජය වේවා. ഒരു പൊക്കി സുരകുമാരായ മെസ്സേജ് കേരളത്തിനോ സിന്ധുക്കിട്ട് എക്കത്ത് കരുകാണ് കിലോ മേഹന സിന്ധുരം എക്കത്ത് കരുകാണ് ഹായ് ജാനു അക്കിയോ ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ അതിലെ സിന്ധുക്കിട്ട് എക്കത്ത് കരുകാണ് പിലിമതല വെള്ളാക്ഷാൻ എക്കത്ത് കരുകാണ് മേഹന സിന്ധുവട്ട് നോക്കടീത്തി കരണ്ട മരി ഹെമദാമ കിയല അത് കിയനോ മങ്കിയുവിനെ കിയല പോഡക്കിന്ന ഒക്കോമട്ടിക്ക് പിലിവൽട്ട് കിയാകനെന്നെ പേ මං කිව්වා ඔයා අහගෙන ඉඳලා නෑ අපේ ධම්මිකා අක්කා අම්බලන්තට බැමිණියම් විල ලස්සන සින්දුවකට අපිවත් එකතු කරගන්න අම්මා තාත්තා හස්බන්ඩ් වසන්ත දරුවා මිනිදු මෙත්සර නැත්නම් හැමෝමයි ඔයාව එකතු කරගන්න කන්ද මුදුන හන්දියට අද ආවොත් මොනවද කන්න පුළුවන් කියලා කවුරු හරි ඇහුවොත් පරිප්පුයි පොල් සම්බල් සැරොට තෙල් දාලායි තියෙනවා මතක නැද්ද මං ඊයේ මේ මැසේජ් එක කියලා මමත් ඊ දියාප්ප කෑව කියලා කිව්වා ആനന്ദ മഹിന്ദനാംഗിനി സംസലാമാലി പബ്ബസർ എടുത്തു കരകാന്ന് കേരളത്തെ മൈക്കാൻ ഹനദിന് റെഡി കരകാത്ത മേ അഹന സിന്ധു എടുത്തു കരകാന്നാങ്.